ഫ്രണ്ട്സ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ആർ ജെ കിടാവിൽ കുട്ടി ആർ ജെ ഗോപിക. അപ്പൊ എല്ലാരും ഉഷാറായിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു അല്ലേ? നമ്മുടെ കലണ്ടറിൽ നോക്കിയാൽ ഈ വീക്കെൻഡിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താന്നറിയാമോ? എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. യെസ്, മദേഴ്സ് ഡേ ആണ്. അപ്പോൾ എല്ലാ അമ്മമാർക്കും എൻ്റെ ചക്കര ഉമ്മ. അമ്മ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് അമ്മേനെ കുറിച്ച് സംസാരിക്കാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ആർ ജെ കിടാവിൽ കുട്ടി ആർ ജെ ഗോപിക.

0: വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങി കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം RJ കിടാവിൽ കുട്ടി RJ ഗോപിക. അപ്പോൾ ഇന്ന് നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയുടെ ഡയലോഗ് പ്ലേ ചെയ്യും. അത് ഏത് മൂവിയാണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചു.
1: കർക്കിടമാസത്തെ മഴയ്ക്ക് മുള്ളംകൊല്ലിപ്പുഴ സാറ് കണ്ടിട്ടില്ലല്ലോ. കുത്തൊലിപ്പിന് ഇന്നതൊക്കെയാ വരിക എന്നൊന്നുമില്ല. കാട്ടാന വരെ ഒഴുകി വന്നിട്ടുണ്ട്. നാണുവേട്ടനറിയാം
2: പിന്നെ.
1: അങ്ങനെ ഒരു മലവെള്ള പാച്ചിൽ ഒഴുകി വന്നതാ എന്റെ അമ്മ. അമ്മയുടെ വീട്ടിൽ ഒരു കുഞ്ഞി വാവയായിട്ട് അന്ന് ഞാനും ഉണ്ടായിരുന്നു. എന്നെ കരയിലേക്ക് പ്രസവിച്ചിട്ട് അമ്മ പിന്നെ അങ്ങോട്ട് ഒഴുകിപ്പോയി. പിന്നെ മുള്ളംകൊല്ലിലുള്ള എല്ലാ അമ്മമാരും ചേർന്ന് എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ. വളർന്ന് തണ്ടും തടിയുള്ള ആണൊരുത്തനാവുമ്പോ അവരുടെ കാര്യങ്ങൾ നോക്കാനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ലേ സാറേ. സാറ് പറ.
0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഒന്നും കൂടി പറയാം, 9072879090. അപ്പോൾ നമ്മൾക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം RJ കിടാവിൽ കുട്ടി RJ ഗോപിക.

ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം RJ കിടാവിൽ കുട്ടി RJ ഗോപിക. അപ്പൊ കൂട്ടുകാരെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ വീക്കെൻഡിന് ഒരു പ്രത്യേകതയുണ്ട്, അത് മദേഴ്സ് ഡേ ആണെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ തവണയും ശ്വസിക്കുമ്പോഴും നമ്മുടെ കൂടെയുള്ള ആ സ്നേഹത്തിന് എന്തിനാണ് ഒരു പ്രത്യേക ദിവസം, അല്ലേ? നമ്മളൊന്നു വീഴുമ്പോൾ അമ്മേ എന്ന് വിളിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ആ വിളിക്കപ്പുറം ഒരു ലോകമുണ്ട്. നമ്മൾ കാണുന്നതിന് മുൻപേ നമ്മളെ സ്നേഹിച്ച ഒരാൾ നമ്മുടെ ഓരോ കുറുമ്പുകളും കുസൃതികളും സഹിച്ച് നമ്മൾ തളരുമ്പോൾ താങ്ങായി നിൽക്കുന്ന നമ്മുടെ സ്വന്തം അമ്മ. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം RJ കിടാവിൽ കുട്ടി RJ ഗോപിക.

വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങി കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ആർജി കിടാവിൽ കുട്ടി ആർജി ഗോപിക. മാതാവിന്റെ സ്നേഹവും ത്യാഗവും ഓർക്കുന്ന ഒരു ദിനമാണ് മദേഴ്സ് ഡേ. അമ്മയുടെ സ്നേഹം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും അമ്മയുടെ സ്നേഹവും പിന്തുണയും നമ്മുടെ കൂടെ ഉണ്ടാവും. പലപ്പോഴും തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, അമ്മയും ഒരിക്കലൊരു പെൺകുട്ടിയായിരുന്നു എന്ന്. അമ്മയ്ക്കും കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സ്വന്തം അസ്തിത്വം പോലും മാറ്റിവെച്ചവരാണ് അവർ. തിരിച്ചു വരാൻ കുറച്ച് നല്ല മനോഹരമായ പാട്ടുകൾ കേട്ടിട്ട് ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടിറങ്ങി കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ആർജി കിടാവിൽ കുട്ടി ആർജി ഗോപിക.

നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഗുരു ആരെന്ന് നിങ്ങൾക്കറിയാമോ? അത് നമ്മുടെ അമ്മയാണ്. വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ആർജി കിടാവിൽ കുട്ടി ആർജി ഗോപിക. ഒരു കുട്ടിയെ ആദ്യം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത് അവരുടെ അമ്മയായിരിക്കും. ശീലങ്ങളും മൂല്യങ്ങളും അമ്മയിലൂടെ തന്നെയാണ് പഠിക്കുന്നത്. അമ്മയുടെ സ്നേഹവും കരുതലും കുട്ടിക്ക് ആത്മവിശ്വാസം നൽകും. അപ്പോൾ നമുക്ക് നമ്മുടെ അമ്മയ്ക്കൊരു ചക്കര ഉമ്മ കൊടുക്കാമല്ലേ ഇന്നത്തെ മദേഴ്സ് ഡേക്ക്. അപ്പോൾ കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം വീണ്ടും വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ആർജി കിടാവിൽ കുട്ടി ആർജി ഗോപിക.

0: மை ரேடியோ 90 FM கேட்டறிஞ கோட்டுகுடா.
1: നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ അമ്മയ്ക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടോ? വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM കേട്ടിറങ്ങി കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ആർജി കിടാവിൽ കുട്ടി ആർജി ഗോപിക. ഞാനെന്താ അങ്ങനെ ചോദിച്ചതെന്നായിരിക്കുമല്ലോ എൻ്റെ കൂട്ടുകാർ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ അമ്മ ഇല്ലാണ്ടാവുമ്പോഴാണ് അമ്മയുടെ വില നമുക്ക് മനസ്സിലാവുന്നത്. അമ്മ നമുക്ക് എല്ലാമാണ്. അധ്യാപികയാണ്, ഡോക്ടറാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ നമ്മൾ പറയാതെ പോകുന്ന നന്ദി ഈ മദേഴ്സ് ഡേക്ക് നമുക്ക് അമ്മയോട് പറയാട്ടോ. അമ്മയോട് താങ്ക്സ് പറഞ്ഞ ഒരു ഉമ്മ കൊടുത്തു എന്ന് വെച്ചിട്ട് ഒരു തെറ്റൂല. അത് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയേ ഉള്ളൂ. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ആർജി കിടാവിൽ കുട്ടി ആർജി ഗോപിക.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ആർ ജെ കിടാവിൽ കുട്ടി ആർ ജെ ഗോപിക. ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു റീല് കണ്ടു കേട്ടോ. ഭക്ഷണത്തിന് ഒരു സ്വാദുമില്ല എന്ന് പറഞ്ഞ കുട്ടിക്ക് അമ്മ ഉരുള ഉരുട്ടി വായിൽ കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞ് കഴിക്കുന്ന കുട്ടി. അമ്മയുടെ സ്നേഹം കൂടിയായിരിക്കും അല്ലേ ആ ഭക്ഷണത്തിലുള്ളത്. നമ്മളൊക്കെ വീട് വിട്ട് മാറി നിൽക്കുമ്പോൾ അമ്മയുണ്ടാക്കിയ അതേ റെസിപ്പിയിൽ പോലും ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിൻ്റെ സ്വാദ് കിട്ടില്ല. അതിനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടിയുണ്ട്, അമ്മയുടെ സ്നേഹവും കരുതലും. അപ്പോൾ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ പോയി കഴിക്കാൻ നിൽക്കരുത്. കാരണം അമ്മയുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദ് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് പിന്നെ മനസ്സിലാവുള്ളൂ. കുറച്ച് പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ആർ ജെ കിടാവിൽ കുട്ടി ആർ ജെ ഗോപിക.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ആർജി കിടാവിൽ കുട്ടി ആർജി ഗോപിക. ജീവിതത്തിൽ മുന്നേറാൻ പ്രചോദിപ്പിക്കുന്ന ഒരു ശക്തിയാണ് അമ്മ. മാതൃദിനം മാത്രമല്ല, ഓരോ ദിവസവും അമ്മയോട് സ്നേഹവും ബഹുമാനവും നമ്മൾ കാണിക്കണം. പറ്റുന്ന പോലെ അമ്മയെ നമ്മൾ വീട്ടിൽ സഹായിക്കണം. അമ്മയ്ക്ക് താങ്ങും തണലായി നിൽക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ആർജി കിടാവിൽ കുട്ടി ആർജി ഗോപിക.

അമ്മ എന്നത് കേവലം ഒരു വാക്കല്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പര്യായമാണ്. വെൽക്കം ബാക്ക്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങി കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം RJ കിടാവിൽ കുട്ടി RJ ഗോപിക. ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിലും സ്വഭാവ രൂപീകരണത്തിലും അമ്മ വഹിക്കുന്ന പങ്ക് ചില്ലറയൊന്നല്ല. സ്വന്തം ആരോഗ്യം, ഉറക്കം, കരിയർ എന്നിവ പോലും മക്കൾക്കായി സമർപ്പിക്കുന്ന അമ്മമാരുടെ ജീവിതം വലിയൊരു പാഠമാണ്. ഈ ത്യാഗങ്ങൾക്ക് നന്ദി പറയാനുള്ള ഒരു ദിവസം കൂടിയാണ് മാതൃദിനം. ഞാൻ വായിച്ചൊരു കോട്ട് ഇവിടെ പറയാണ്: ദൈവത്തിന് എല്ലായിടത്തും എത്താൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം അമ്മമാരെ സൃഷ്ടിച്ചത്. നമ്മുടെ കൺകണ്ട ദൈവമാണ് അമ്മ. കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം RJ കിടാവിൽ കുട്ടി RJ ഗോപിക.

വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ആർജി കിടാവിൽ കുട്ടി ആർജി ഗോപിക. ഒരു വീടിനെ സ്വർഗമാക്കുന്നത് അമ്മയാണ്. കുടുംബാംഗങ്ങളെ ഒരേ ചരടിൽ കോർത്തിണക്കി കൊണ്ടുപോകുന്നതിൽ അമ്മ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എല്ലാ വേദനകളും സഹിച്ചുകൊണ്ട് മക്കൾക്ക് മുമ്പിൽ പുഞ്ചിരിക്കാൻ കഴിയുന്ന ഏക വ്യക്തി. കുഞ്ഞുനാളിൽ അമ്മ നമുക്ക് നൽകിയ കരുതലിന് പകരമായി അവരുടെ വാർദ്ധക്യകാലത്ത് സ്നേഹവും സംരക്ഷണവും നൽകേണ്ടത് ഓരോ മക്കളുടെയും കടമയാണ്. ആ കടമ നമ്മൾ ഭംഗിയായി നിർവഹിക്കണം. കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ആർജി കിടാവിൽ കുട്ടി ആർജി ഗോപിക.

0: വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങി കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം RJ കിടാവിൽ കുട്ടി RJ ഗോപിക. അപ്പോൾ ഇന്ന് നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണേ. നമ്മളിപ്പോൾ ഒരു മൂവിയുടെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയാണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചു.
1: കർക്കിടക മാസത്തെ മഴയ്ക്ക് മുള്ളംകൊല്ലിപ്പുഴ സാറ് കണ്ടിട്ടില്ലല്ലോ. കുത്തൊലിപ്പിന് ഇന്നതൊക്കെ വരിക എന്നൊന്നുമില്ല. കാട്ടാന വരെ ഒഴുകി വന്നിട്ടുണ്ട്, നാണുവേട്ടനറിയാം.
2: പിന്നെ
1: അങ്ങനെ ഒരു മലവെള്ള പാച്ചിൽ ഒഴുകി വന്നതാ എന്റെ അമ്മ. അമ്മയുടെ വീട്ടിൽ ഒരു കുഞ്ഞി വാവയായിട്ട് അന്ന് ഞാനും ഉണ്ടായിരുന്നു. എന്നെ കരയിലേക്ക് പ്രസവിച്ചിട്ട് അമ്മ പിന്നെ അങ്ങോട്ട് ഒഴുകിപ്പോയി. പിന്നെ മുള്ളംകൊല്ലിലുള്ള എല്ലാ അമ്മമാരും ചേർന്ന് എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ. വളർന്ന് തണ്ടും തടിയുള്ള ആണൊരുത്തനാവുമ്പോ അവരുടെ കാര്യങ്ങൾ നോക്കാനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ലേ സാറേ? സാറ് പറ.
0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായ 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഒന്നും കൂടി പറയാം, 9072879090. അപ്പോ നമ്മൾക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം RJ കിടാവിൽ കുട്ടി RJ ഗോപിക.

വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങി കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം RJ കിടാവിൽ കുട്ടി RJ ഗോപിക. അപ്പോൾ സംസാരിച്ച് നമ്മുടെ സമയം പോയതറിഞ്ഞില്ല അല്ലേ? എൻ്റെ ഗുഡ് ബൈ ഇവൻറ്റിനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ അമ്മമാരെ കുറിച്ചാണ്. ദൈവത്തിന് എല്ലായിടത്തും എത്താൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം അമ്മമാരെ സൃഷ്ടിച്ചു. ഈ മാതൃദിനത്തിൽ നമുക്ക് അമ്മയോട് നന്ദി പറയാം. നമ്മളെ നന്നായി നോക്കിയതിന് കെട്ടിപ്പിടിച്ചൊരു ചക്രയും ഓടുക്കാം. അപ്പോൾ എൻ്റെ എല്ലാ അമ്മമാർക്കും മാതൃദിനാശംസകൾ നേരുകയാണ്. അടുത്താഴ്ച വേറൊരു ടോപ്പിക്കുമായി മറ്റൊരു കുട്ടി RJ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങി കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം RJ കിടാവിൽ കുട്ടി RJ ഗോപിക. ടാറ്റാ, ബൈ ബൈ.

ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഇന്ന് നിങ്ങളോടൊപ്പം ടീച്ചർ RJ രാജേഷ്. ഞാൻ വൈലോപ്പിള്ളി ശ്രീധര മേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒല്ലൂരിലെ വൊക്കേഷണൽ വിഭാഗം അധ്യാപകനാണ്. വസന്തകാലത്തിന്റെ അവസാനത്തെയും വേനൽക്കാലത്തിന്റെ തുടക്കത്തെയും കുറിക്കുന്ന മാസമാണ് മെയ് മാസം. മെയ് മാസത്തിലെ വേനൽ അവധിക്കാലവും കനത്ത വേനൽ മഴയും ലഭ്യമാക്കുന്നതോടൊപ്പം തന്നെ ഈ മാസത്തെ ഒരു പ്രധാന ദിവസമാണ് മദേഴ്സ് ഡേ. ഈ മദേഴ്സ് ഡേയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അമ്മമാരോടുള്ള ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിനായി ഈ ദിവസം ലോകമെമ്പാടും ആഘോഷിക്കും. ഇത് എന്നു മുതലാണ് ആഘോഷിച്ചു തുടങ്ങിയതെന്ന് നിങ്ങൾക്കറിയോ? ആ കഥകൾക്കൊക്കെ മുമ്പേ നമുക്ക് കുറച്ച് പാട്ട് കേട്ടുവരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ രാജേഷ്.

key, D major. Time signature 2-4. BPM 76. Song, Purumanam.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആർജെ രാജേഷ്. അപ്പോൾ ഈ മദേഴ്സ് ഡേ ആണല്ലോ വരുന്നത്. നമ്മളെല്ലാവരും അമ്മമാർക്ക് കൈ നിറയെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഇവിടെയും നിങ്ങളെ കത്ത് ഒരുപാട് സമ്മാനങ്ങളുണ്ട് കേട്ടോ. അതെ, നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻസ്, ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ്.
1: കർക്കിട മാസത്തെ മഴയ്ക്ക് മുള്ളംകൊല്ലിപ്പുഴ സാറ് കണ്ടിട്ടില്ലല്ലോ. കുത്തൊലിപ്പിന് ഇന്നതൊക്കെയാ വരിക എന്നൊന്നുമില്ല. കാട്ടാന അവരെ ഒഴുകി വന്നിട്ടുണ്ട്, നാണുവേട്ടനറിയാം.
2: പിന്നെ
1: അങ്ങനെ ഒരു മലവെള്ള പാച്ചിൽ ഒഴുകി വന്നതാ എന്റെ അമ്മ. അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞി വാവയായിട്ട് അന്ന് ഞാനും ഉണ്ടായിരുന്നു. എന്നെ കരയിലേക്ക് പ്രസവിച്ചിട്ട് അമ്മ പിന്നെ അങ്ങോട്ട് ഒഴുകിപ്പോയി. പിന്നെ മുള്ളംകൊല്ലിലുള്ള എല്ലാ അമ്മമാരും ചേർന്ന് എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ. വളർന്ന് തണ്ടും തടിയുള്ള ആണൊരുത്തനാവുമ്പോ അവരുടെ കാര്യങ്ങൾ നോക്കാനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ലേ സാറേ? സാറ് പറ.
0: അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072870090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9072879090. ഉത്തരത്തോടൊപ്പം പേരും സ്ഥലവും അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലല്ലേ വ്യക്തമായി നമുക്ക് ആ സമ്മാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഉത്തരങ്ങൾ അയക്കൂ, ആ ഒരു സമയം കൊണ്ട് നമുക്ക് മനോഹരമായ ഗാനങ്ങളിലേക്ക് പോകാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആർ ജെ രാജേഷ്.

വെൽക്കം ബാക്ക് ടു ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ അർജയ് രാജേഷ്. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളെ സ്നേഹിച്ച നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടൊരു ദിനം, അതാണ് നമ്മുടെ മദേഴ്സ് ഡേ. 1908 അന്ന മരിയ ജാർവിസ് ആണ് ഈ ദിനം ആചരിച്ചതും. സ്വന്തം അമ്മയോടുള്ള ആദര സൂചകമായി ലോകമെമ്പാടുമുള്ള അമ്മമാരെ ആദരിക്കുന്ന ഒരു ദിവസമാണ് ഈ മദേഴ്സ് ഡേ. അപ്പോൾ ഈ അമ്മമാരെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. നമ്മൾ ആദ്യമായി കണ്ടത് നമ്മുടെ അമ്മേനെയാണ്, നമ്മൾ ആദ്യമായി കേൾക്കുന്നത് നമ്മുടെ അമ്മേനെയാണ്, നമ്മൾ ആദ്യമായിട്ട് ദേഷ്യപ്പെടുന്നത് നമ്മുടെ അമ്മയോടെയാണ്. അമ്മമാരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം. അതിനു മുമ്പ് കുറച്ച് പാട്ടുകളൊക്കെ കേട്ടുവരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ രാജേഷ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ടിപ്സിൽ ടീച്ചർ RJ രാജേഷ്. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പര്യായമാണ് അമ്മ. കുട്ടിക്കാലത്തെ വാശികളും വഴക്കുകളും പുഞ്ചിരിയോടെ സ്വീകരിച്ച് ഉണ്ണാനും ഉറങ്ങാനും മറന്ന് മക്കളുടെ വളർച്ചയ്ക്കായി താങ്ങും തണലുമായി നിലകൊള്ളുന്ന അമ്മയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയൊന്നും കാണിക്കാറില്ല. പക്ഷെ നമ്മുടെ അമ്മമാർ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പോലും കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കുക അവർ, അല്ലേ? അതുപോലെ നമ്മൾ തിരിച്ചങ്ങോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി മുതൽ നമുക്ക് നമ്മുടെ അമ്മമാരെ ചേർത്ത് പിടിക്കാട്ടോ. എന്തായാലും നമ്മുടെ മനോഹരമായ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ രാജേഷ്.

மை ரேடியோ 90 FM கேட்டறிஞர் கோட்டுக்கூடா. Ching ching ching.

ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആർ ജെ രാജേഷ്. അപ്പം നമ്മൾ ഈ മാതൃദിനമൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട് കേട്ടോ. വൃദ്ധസദനങ്ങളിൽ അമ്മമാരെ ഉപേക്ഷിക്കുന്ന ക്രൂരത മറ്റെന്തിനുണ്ട്? എത്ര ജോലി തിരക്കുണ്ടെങ്കിലും അമ്മമാരോടൊപ്പം അല്പസമയം ചെലവഴിക്കാനും മക്കൾക്കാകണം. എപ്പോഴും അവരെ ചേർത്ത് പിടിക്കണം. അതാണ് മാതൃദിനം നൽകുന്ന സന്ദേശം. എല്ലാ വർഷവും നമ്മൾ മാതൃദിനം ഗംഭീരമായി ആഘോഷിക്കുന്നുണ്ടെങ്കിലും വൃദ്ധസദനങ്ങളുടെ എണ്ണം അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കണേ. ഈ വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാലോ അല്ലേ. നമ്മുടെ അമ്മമാർ നമ്മളല്ലാതെ പിന്നെ മറ്റാരും സ്നേഹിക്കുക. എന്തായാലും കുറച്ച് മനോഹരമായ പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ അജയ് രാജേഷ്.

ദിസ് ഈസ് മൈ റേഡിയോ നയൻ്റി എഫ് എം കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളോടൊപ്പം ടീച്ചർ ആർ ജെ രാജേഷ്. അപ്പൊ ഈ മാതൃദിനത്തെ കുറിച്ചും അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളെ കുറിച്ചും നമ്മൾ സംസാരിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു കഥ, ഒരു സിനിമയിലെ ഒരു സീൻ പെട്ടെന്ന് മനസ്സിൽ പ്ലേ ആയത്. ഏതാണെന്നല്ലേ, കഥ തുടരുന്ന എന്ന സിനിമയിലെ ഇന്നസെന്റ് കുട്ടിയെ കേട്ടെടുത്ത് പറയുന്ന ഒരു കഥയുണ്ട്. പണ്ട് ഒരപ്പനും മകനും ഉണ്ടായിരുന്നു. അവർ വലിയ കൂട്ടായിരുന്നു, ഒരുമിച്ച് കറങ്ങാനൊക്കെ പോകുകയായിരുന്നു, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു, കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കുകയായിരുന്നു. എന്നാൽ അവൻ വളർന്നു വലുതായപ്പോൾ അച്ഛനും അമ്മയും അവനൊരു ഭാരമായി മാറി. ആ ഒരു കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് ജീവിതങ്ങൾ കാണാനായിട്ട് കഴിയുമല്ലേ. പറയുമ്പോൾ കഥയാണ്, ചെറിയൊരു കഥയാണ്, പക്ഷേ അതിൻ്റെ ആഴം, അവരനുഭവിക്കുന്ന വേദന, ഒറ്റപ്പെടൽ, അതൊന്നും നമുക്ക് വാക്കാലേ പറയാൻ കഴിയുന്നതല്ല. കുട്ടിക്കാലത്ത് നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ ഇതായി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതൊക്കെ മറക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് തന്നെ പിടിക്കാം. കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആർ ജെ രാജേഷ്.

ഹേ ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 എഫ്എം. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഇന്ന് നിങ്ങളോടൊപ്പം ടീച്ചർ ആർ.ജെ. രാജേഷ്. അപ്പം നമ്മൾ മാതൃദിനത്തെ കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ മാതൃദിനത്തിൽ നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾ എന്ത് സമ്മാനമാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഈ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന കാര്യമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അവർക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് ഒരു എന്തെങ്കിലും ചെറിയൊരു സമ്മാനമോ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന, നമ്മുടെ അമ്മമാർ ചെയ്യുന്ന ജോലികൾ, ഫോർ എക്സാമ്പിൾ അടിച്ചു വാരലാവാം, പാത്രം കഴുകി കൊടുക്കലാവാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്മയെക്കുറിച്ചുള്ള കത്തുകൾ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി കൊടുക്കാം, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സമ്മാനങ്ങളെല്ലാം കൊടുക്കാം. അതൊക്കെ ഒന്ന് ആലോചിക്കൂ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആർ.ജെ. രാജേഷ്.

ഹായ് ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങൾ നിങ്ങളോടൊപ്പം ടീച്ചർ RJ രാജേഷ്. വെക്കേഷൻ ഒക്കെ ആണല്ലോ അല്ലെ, എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടുന്ന ഒരു സമയമൊക്കെയാണ്. കസിൻസുമായി അടിച്ചു പൊളിച്ച് നടക്കുകയായിരിക്കും. ഈ ഒരു വെക്കേഷൻ പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും അല്ലെ. ഈ ഒരു വെക്കേഷൻ ടൈമിലാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനുള്ള ഒരു സമയമാണ്. ആ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കഴിഞ്ഞു പോയ സമയം തിരിച്ചു കിട്ടില്ല എന്ന് നമ്മൾ എപ്പോഴും പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു സമയം എങ്ങനെയെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം നമുക്ക് നോക്കിയാലോ. അതൊക്കെ പറയാം. അതിനു മുമ്പ് നമുക്ക് അടിപൊളി ഗാനങ്ങൾ കേട്ടുവരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ രാജേഷ്.

0: എടാ നിന്നെ കെട്ടണ കാര്യം ഞാൻ അപ്പനോട് പറഞ്ഞിട്ടോ.
1: അയ്യോ കുഴപ്പമായോ?
0: എടാ അപ്പന നിന്നെ ഭയങ്കര ഇഷ്ടാ, പിന്നെ നിന്റെ ജോലി സെറ്റാവത്തിന്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ.
1: ഒന്നുമല്ല. ഇനി നമ്മൾ കൊണ്ട് ചെറുപ്പത്തി മൂപ്പറുടെ കോട്ട കുപ്പിയൊക്കെ എടുത്ത് ബാൽക്കണി നിറഞ്ഞ് പൊട്ടിക്കാറില്ലായിരുന്നു. അതിന്റെ ദേഷ്യം മൂപ്പറക്ക് ഇപ്പോഴും ഉണ്ടെന്നു.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആർ ജെ രാജേഷ്. ഈ വെക്കേഷൻ ടൈമാണ്, കളിച്ചു നടക്കേണ്ട സമയമാണെന്ന് എനിക്കറിയാം. പക്ഷേ കുറച്ചും കൂടെ നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം? ഇപ്പൊ നന്നായി പാട്ട് പാടാൻ കഴിയുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ഡാൻസ് ചെയ്യാൻ കഴിയുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ചിത്രം വരയ്ക്കാൻ കഴിയുന്നവരുണ്ടാവും. അതെല്ലാം ഒന്നും കൂടെ കൂടി തട്ടിയെടുത്ത് ഒന്ന് പഠിക്കാനുള്ള ഒരു സമയമായി കാണാം. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സമയം പോകുന്നത് അറിയേയില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇത് അറിയുന്നവർക്ക് മാത്രമല്ല, അറിയാത്തവർക്ക് പുതുതായി പഠിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. കഴിഞ്ഞു പോയ സമയം തിരിച്ചു കിട്ടാനായിട്ട് 24 സിനിമയിലെ വാച്ചും നമ്മുടെ കയ്യിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഈ വെക്കേഷൻ സമയം മാക്സിമം ഉപയോഗിക്കുക നിങ്ങൾ. അതുപോലെ തന്നെ അടിച്ചു പൊളിക്കുക, കുറച്ചും കൂടി കളറാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ പ്ലേ ചെയ്യുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആർ ജെ രാജേഷ്.

ഹായ് ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ അജയ് രാജേഷ്. വെക്കേഷൻ ടൈം എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് യാത്രകൾ പോയാലോ? യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? കുറച്ച് ദിവസം നമ്മൾ വീട്ടിലൊക്കെ ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ ആസ്വദിക്കാറുണ്ട് അല്ലേ? അപ്പൊ എനിക്കിനി പറയാനുള്ളത് പാരന്റ്സിനോടാണ്. വെക്കേഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ സമയമാണ്, പാരന്റ്സ് അവരുമായിട്ട് ചെലവഴിക്കാനുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികളുമായിട്ട് ട്രിപ്പുകളൊക്കെ പോവുക, അവരുമായിട്ട് മാക്സിമം എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു മാസം എന്തോരം നല്ല നല്ല സിനിമകളാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് സിനിമയ്ക്കൊക്കെ പോവുക, കുട്ടികളുമായിട്ട് അടിച്ചു പൊളിക്കുക, കുട്ടികളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അതൊക്കെ തന്നെയാണ് ഈ വെക്കേഷനിലെ കുട്ടികളോട് ചെയ്യേണ്ട, പാരന്റ്സ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്തായാലും നമ്മുടെ പാട്ടുപിടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. മനോഹരമായ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഇന്ന് നിങ്ങളോടൊപ്പം ടീച്ചർ ആർ

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആർജെ രാജേഷ്. അപ്പോൾ ഈ മദേഴ്സ് ഡേ ആണല്ലോ വരുന്നത്. നമ്മളെല്ലാവരും അമ്മമാർക്ക് കൈ നിറയെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഇവിടെയും നിങ്ങളെ കത്ത് ഒരുപാട് സമ്മാനങ്ങളുണ്ട് കേട്ടോ. അതെ, നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻസ്, ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ്.
1: കർക്കിടക മാസത്തെ മഴയ്ക്ക് മുള്ളംകൊല്ലിപ്പുഴ സാറ് കണ്ടിട്ടില്ലല്ലോ. കുത്തൊലിപ്പിന് ഇന്നതൊക്കെ വരിക എന്നൊന്നുമില്ല. കാട്ടാന അവരെ ഒഴുകി വന്നിട്ടുണ്ട്, നാണുവായിട്ടറിയാം.
2: പിന്നെ
1: അങ്ങനെ ഒരു മലവെള്ള പാച്ചിൽ ഒഴുകി വന്നതാ എന്റെ അമ്മ. അമ്മയുടെ വീട്ടിൽ ഒരു കുഞ്ഞി വാവയായിട്ട് അന്ന് ഞാനും ഉണ്ടായിരുന്നു. എന്നെ കരയിലേക്ക് പ്രസവിച്ചിട്ട് അമ്മ പിന്നെ അങ്ങോട്ട് ഒഴുകിപ്പോയി. പിന്നെ മുള്ളംകൊല്ലിയിലുള്ള എല്ലാ അമ്മമാരും ചേർന്ന് എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ. വളർന്ന് തണ്ടും തടിയുള്ള ആണൊരുത്തനാവുമ്പോ അവരുടെ കാര്യങ്ങൾ നോക്കാനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ലേ സാറേ? സാറ് പറ.
0: അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസ് നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9072879090. ഉത്തരത്തോടൊപ്പം പേരും സ്ഥലവും അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലല്ലേ വ്യക്തമായി നമുക്ക് ആ സമ്മാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഉത്തരങ്ങൾ അയക്കൂ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മനോഹരമായ ഗാനങ്ങളിലേക്ക് പോകാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ രാജേഷ്.

ഹായ് ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഇന്ന് നിങ്ങളോടൊപ്പം ടീച്ചർ ആർ.ജെ. രാജേഷ്. സംസാരിച്ച് സംസാരിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ, പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയാറേയില്ല. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനി മറ്റൊരു ദിവസത്തേക്കാകാം. പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ലിസണേഴ്സിനോട് പറയാനുള്ളത്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സമയം പ്രൊഡക്റ്റീവ് ആക്കുക. അടുത്ത ദിവസം മറ്റൊരു ആർ.ജെ. നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ.ജെ. രാജേഷ്, സൈനിങ് ഓഫ്.

줌마 கேட்டறிஞர் கூட்டுக்கூடா.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ജബ് തക് ഖുദാ

0: ಕನ್ನಡ ಮೇಲೆ
1: ಮೈ ರೇಡಿಯೋ 90 FM ಕೇಟರಂಗ ಕೂಟಕೂಡ.

0: நமக்கு ஒரு வெரைட்டி
1: விடுகிறேன்.
0: அடிப்படையான

കെട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ിടി നാക്കിളി മുക്കിളി കൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചു

ി തട്ടകളിടയിടയിളകിത്തുടലുകളൊഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് വാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളിടയിടയിളകിത്തുടലുകളൊഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് വാടി കണ്ടെടു